ഏത് വിസ്മാതൃ വിസ്മാതൃരാംഗ വിസ്മാതനാഗ ഫിരജാന്ത വിസ്മാതപാണി വിസ്മാതപാണി വിസ്മാതഗ്നി ഖേഡ വിടാണി വിസ്മാ ധർത്തി വിസ്മാത ഖാണി വിസ്മാ സാദ്രഗ പ്രാണി വിസ്മാത സംയോഗ വിസ്മാത വിയോഗ വിസ്മാത ഭുക് വിസ്മാത ഭോഗ വിസ്മാത ശിവ